0: നമസ്കാരം. 92.3 മലയാളം എഫ് എമ്മിന്റെ പുതിയൊരു ബ്രോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രോതാക്കളുടെ അറിവിലേക്ക് പറയുന്നു, ഇന്നത്തെ ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു വീഡിയോ പോഡ്കാസ്റ്റ് ആയിട്ട് കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. ഇന്ന് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് ബ്രോഡ്കാസ്റ്ററായിട്ട് ഉണ്ണി ഉദയകുമാർ, എന്നോടൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു അതിഥിയായിട്ടാണ്, വെറുതെ ഒരു വിസിറ്റിനല്ല. മെൽബണിലെ മലയാളി പ്രവാസികളുടെ മുന്നിൽ പ്രവാസി എന്ന ഒരു നാടകവുമായിട്ട് ആണ് സംവിധായകൻ ശ്രീ വക്കം ജയലാൽ വന്നിരിക്കുന്നത്.
1: നമസ്കാരം.
0: വെൽക്കം ടു 92.3 മലയാളം എഫ് എം.
1: താങ്ക് യു.
0: ഇവിടെ എത്താൻ കഴിഞ്ഞാലും സാറിനെ പരിചയപ്പെടാൻ കഴിഞ്ഞാലും ആദ്യമേ ഒരു സന്തോഷം അറിയിച്ചു
1: കൊള്ളട്ടെ.
0: അപ്പോ സർ, അപ്പോ ഇന്ന് നമ്മൾ എന്താ പറയാ, ഈ ബ്രോഡ്കാസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഞങ്ങളുടെ ഒരു വെറുതെ ഒരു കോൺവെർസേഷൻ ആയിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിസിറ്റ് ചെയ്യുന്ന അതിഥികൾക്ക് പറയാനായിട്ട്, പ്രത്യേകിച്ച് പ്രവാസികളെ അഡ്രസ് ചെയ്ത് സംസാരിക്കാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ടാകും, അറിവ് പങ്കുവയ്ക്കാനുണ്ടാകും, അല്ലെങ്കിൽ അവരെ ഒരു പ്രത്യേക ഒരു അവയർനെസ്സിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ എന്തായാലും താങ്കളുടെ ഇന്നിവിടെ എത്തിയിരിക്കുന്ന ഒരു ഉദ്ദേശം, ഈ മെൽബണിൽ എത്തിയിരിക്കുന്ന ഒരു ഉദ്ദേശത്തിൽ തന്നെ അങ്ങനെ ഒരു വലിയൊരു ഒരു അവബോധം നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഭാഗമുണ്ട്. അദ്ദേഹത്തിന്റെ ചിന്ത ഒരു കഥയായിട്ട് അത് അഭിനയിച്ചുകൊണ്ട് കുറെ പേര് അരങ്ങിൽ വന്ന്, അതും മെൽബണിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ആക്ടേഴ്സിനെ കൊണ്ടൊക്കെ ഒരു വർക്ക് അദ്ദേഹം ചെയ്യിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിലും എനിക്കറിയാം, ഒരു പ്രവാസിയായി ഇരിക്കെ തന്നെയുള്ള അദ്ദേഹത്തിന്റെ ഒരു വലിയ ഹിസ്റ്ററി ഉണ്ട് യു എ ഇയിലുള്ള. അപ്പൊ അതിനെയൊക്കെ പറ്റി കൂടുതൽ ചോദിച്ചറിയാൻ എനിക്ക് താല്പര്യമുണ്ട് സർ.
1: ഓക്കെ,
0: അപ്പൊ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ശ്രീ വക്കം ജയലാൽ എങ്ങനെ നാടകരംഗത്തേക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കുന്നതിന് പിന്നിലെ കാരണം?
1: ഈ പറഞ്ഞ ഒരുപാട് എപ്പിസോഡ് വരെ ഞാൻ ഒരുപാട് ഇന്റർവ്യൂലൊക്കെ കൊടുത്തിട്ടുള്ളതാണ്.
0: ശരി.
1: ഈ നാട്ടിലും പ്രവാസ ലോകത്തും റേഡിയോയിലും ചാനലിലും കൊടുത്തിട്ടുള്ളതാണ്. എന്റെ 10-ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് ഈ നാടക ജൈത്രയാത്ര.
0: ഓക്കെ.
1: ഈ സ്കൂൾ വെക്കേഷന് ഞങ്ങള് കൂട്ടുകാരെല്ലാം കൂടെ 2 മാസത്തെ വെക്കേഷൻ ഉണ്ടാവല്ലോ, വേനൽ വെക്കേഷൻ, ആ സമയത്താണ് അന്ന് ശ്രീ കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, ആർട്സ് സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞ വെറുതെ ഒരു അലങ്കാരത്തിന് വെച്ചേക്കുന്നതാണ്. ഇത് മെയിൻ തിങ് നാടകം നടത്തുക എന്ന് തന്നെ. അപ്പൊ അയൽവക്കത്തുള്ള എല്ലാ ആൾക്കാരുടെ വീടുകളിലെയും ഡൈനിങ് ടേബിൾ, ഡൈനിങ് ടേബിൾ എന്ന് അന്നത്തെ ടേബിൾ എന്ന് പറഞ്ഞാൽ പലക അടിച്ച് 4 കാല് വെക്കുന്നതാണ്.
0: അതെ,
1: വക്കം വക്കത്തേ. അപ്പൊ അത് ചുമന്നുകൊണ്ട് വന്ന് പ്ലാറ്റ്ഫോം ഉണ്ടാക്കും. പിന്നെ നമ്മുടെ അവിടെ തേങ്ങാ വെട്ടാൻ വരെ നമ്മുടെ ഒരു പണിക്കര് അങ്കളുണ്ട്, അദ്ദേഹം വന്ന് സ്റ്റേജ് ഒക്കെ കെട്ടിത്തരും. പിന്നെ ആദ്യം തുടങ്ങിയത് പെട്രോണിക്സ് ലൈറ്റിലാണ്.
0: ശരി.
1: പിന്നെ അത് കുറച്ചുകൂടെ ഓരോ വർഷവും ഇമ്പ്രൂവ് ചെയ്ത് പിന്നെ അത് ഇലക്ട്രിസിറ്റി, അന്ന് ഇലക്ട്രിസിറ്റി ഇല്ലാത്ത, പിന്നെ ഭയങ്കര സപ്പോർട്ട്. വീടുകളിൽ നിന്നൊക്കെ എല്ലാവരും കുട്ടികളല്ലേ അവര്, പക്ഷെ അന്ന് ഇതുപോലെയുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലല്ലോ, എല്ലാ വീടുകളിലും ഒരുപാട് പരിമിതികളുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ സാമ്പത്തികത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. എങ്കിലും ഞങ്ങള് ഒരു എന്റെ ഒരു 15 വയസ്സ് വരെ, അത് ഞാൻ SSLC പഠിക്കുന്നത് വരെ, ഈ നാടകം നമ്മുടെ ഗ്രാമപ്രദേശത്തിന്റെ തട്ടകത്തിൽ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിനടുത്തുള്ള ഒരു വിദ്യാരൻ മാമൻ എന്ന് പറയുന്ന പുള്ളിയാണ്, പുള്ളിയുടെ വീടാണ് നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും തരുന്ന. അവിടെ ഒരു ചായ്പുണ്ട്, അതിനകത്താണ് റിഹേഴ്സൽ
0: ചെയ്യുന്നത്.
1: അപ്പൊ നമ്മുടെ പ്രായക്കാരായ എല്ലാവരും അവിടെ വരികയും രാത്രി മൊത്തം അവിടെ നമ്മളൊരു ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കാണുകയും, പിന്നീട് നാടകങ്ങൾ തുടർച്ചയായിട്ട് അമേച്ചർ നാടകങ്ങള്, ഒളിച്ചുകളി, കൈനിക്കര കുമാരപിള്ളയുടെ ഒളിച്ചുകളി, അതാണ് മെയിൻ ആയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരുപാട് ശ്രീനാഥിന്റെ ഗാന്ധീവം, PINF അങ്ങനെയുള്ള നാടകങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ അങ്ങോട്ട് ഉത്സവ പറമ്പിലോട്ട് പോയി, അമ്പലത്തിലോട്ട്. അവിടെ നിന്ന് പിന്നെ നാടകം, നാടകത്തിന്റെ അതിപ്രസരം കാരണം എന്നെ നാട് കടത്തേണ് ചെയ്ത് അവിടെ നിന്ന്. നേരെ വന്നത് ജ്യേഷ്ഠ ഉണ്ടായിരുന്നു, ജ്യേഷ്ഠ എന്നെക്കാളും വലിയ നാടക പ്രവർത്തകനായിരുന്നു, വക്കം സുധി എന്ന് പറയും. പുള്ളിയുടെ മലയാളി സമാജം ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടി അബുദാബി മലയാളി സമയത്തിലാണ് ഞാൻ വന്ന് ഇറങ്ങിയതിന്റെ അന്ന് തന്നെ അവിടെ ഇറങ്ങി, 40 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നിന്ന് തുടങ്ങിയ നാടക പ്രവർത്തനമാണ് ഇന്ന് ഇവിടെ വരെ എത്തി നിൽക്കുന്നത്.
0: ഇതെല്ലാം നാടക രചന, ഒരു നാടകകൃത്ത സംവിധായകൻ എന്നുള്ള നിലയിലായിരുന്നു അഭിനയം?
1: ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ സ്കിറ്റ് എഴുതിയിട്ടുണ്ട്, നാടകം എഴുതിയിട്ടുണ്ട്, സംവിധാനം ചെയ്തിട്ടുണ്ട്, ചമയം ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഏറ്റവും നല്ല നടനുള്ള ഈ UAE തലത്തിലുള്ള മത്സരങ്ങൾ, അന്ന് മറ്റേ ജി ശങ്കരപിള്ള, നമ്മുടെ അങ്ങനെ പ്രഗത്ഭരായ ഒരുപാട് ജൂറിമാരവിടെ വന്നിട്ടുണ്ട്. അവസാനം നരേന്ദ്രപിള്ള, നരേന്ദ്ര സാറ്, പിന്നെ അങ്ങനെ ഒരുപാട് ഒരുപാട് നമുക്ക് പറയാൻ പറ്റുന്ന പഴയ ആൾക്കാർ, അവരൊന്നും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, വയലാ വാസുദേവൻ പിള്ള, അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ജൂറിമാർ, അവിടെ നിന്നൊക്കെ എനിക്ക് അവാർഡുകൾ വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ ഇപ്പൊ ബ്രീഫായിട്ട് പറഞ്ഞോണ്ട്. അപ്പൊ അതിൻ്റെതായ രീതിയിൽ
0: മാത്രമല്ല, UAE ഞാൻ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവിടെ നാടകങ്ങൾക്ക് മേലൊരു തിരശീല വീഴുന്നൊരവസ്ഥ എത്തിയിൽ നിന്നും അതിനെ പിന്നെയും ഉയർത്തെഴുന്നേപ്പിച്ച്
1: അതിന്റെ അതിന്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് 10-30 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു ദാരുണമായ ഒരു സംഭവം ഉണ്ടായി. അവിടെ അവതരിപ്പിക്കാൻ പറ്റാത്തൊരു നാടകം അവിടെ അവതരിപ്പിച്ചു. അതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. നാടകം അവതരിപ്പിച്ച ഒരു ജയിലിലായി. സംഘാടകർ അത് ഓള് കൊടുത്ത ഒരു ജയിലിലായി. അങ്ങനെയുള്ള ഒരു അതിനുശേഷം നാടകം എന്ന് പറഞ്ഞാൽ വളരെ പേടിയ. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ അബുദാബി മലയാളി സമയത്തിന്റെ ജനറൽ സെക്രട്ടറി ആവുന്ന സമയത്താണ് ഈ നാടകം വീണ്ടും നമുക്ക് ഇവിടെ അവര് മറന്നു, ഔദ്യോഗിക ആൾക്കാരൊക്കെ മറന്നു. അപ്പൊ ആ നാടകം നടത്തുന്നതിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അതിജീവിച്ച് അതിന്റെ ലീഗൽ ട്രാൻസ്ലേഷൻ ആ സ്ക്രിപ്റ്റിന്റെ എടുത്തു എന്റെ ഗുരുവായ വക്കം ഷക്കീറിനെ വരുത്തി നാട്ടുന്നു. ആ നാടകമാണ് ഈ പ്രവാസി അന്ന് ചെയ്ത നാടകമാണ്. അതിനുശേഷം ഞാൻ ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. അമ്മ മലയാളം, നിറമുള്ള സ്വപ്നം, മഴവില്ലഴക്, വീണപൂവ്, ശ്രീപൂലസ്ഥിര, ഇങ്ങനെ നിരവധി നാടകങ്ങൾ ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയതാണ്. പിന്നെ ഒരു ഒരു റീബർത്ത് എന്ന് പറയാം നമുക്ക്, നമുക്ക് ആ നാടകം കിട്ടിയത്. അപ്പൊ അത് അവസാനം ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഞാനിപ്പോ ചുരുക്കി പറഞ്ഞതാണ്. ഇതിനകത്ത് ആന്തരികമായിട്ട് ഈ നാടക പ്രവർത്തനങ്ങളിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല.
0: വിശേഷമുണ്ട്.
1: ഞാൻ സമാന്തരമായിട്ട് സാംസ്കാരിക പ്രവർത്തനവും നാടകവും ഒരേ രീതിയിൽ കൊണ്ടുപോയ ആളാണ്. ഞാൻ നാടകം മാത്രമല്ല, ചുരുക്കി പറഞ്ഞാൽ എന്റെ ജോലി ഒരു സൈഡ് ബിസിനസ് എന്ന് പറയാൻ.
0: അല്ല, ഞാൻ അവിടെയും പിന്നെയും പറയുന്നു, നാടകം എന്നുള്ളത് ഞാൻ ചോദിച്ചു തുടങ്ങിയതുള്ളൂ. പക്ഷെ എനിക്കറിയാം സിനിമയിൽ അങ്ങയുടെ ഇൻവോൾവ്മെന്റ്.
1: സിനിമയിലും അത് കെ ജി ജോർജ്, ലിയോ ടോൾസ്റ്റോയുടെ ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് വെയ്റ്റ്സ് എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. നമ്മളിപ്പോ ഇടിയിരിക്കുക പണ്ട് പഠിച്ചിട്ടുള്ള ആൾക്കാർ. അതിന് നാടക ആവിഷ്കാരമാക്കി യാത്ര എന്ന് പറഞ്ഞൊരു നാടകം, അത് ഉദ്ഘാടനം ചെയ്യാൻ കെ ജി ജോർജ് വന്നതാണ്. അപ്പൊ അതിലെനിക്ക് അല്ല ഇവിടെ അബുദാബിയില്,
0: അപ്പൊ
1: അങ്ങനെയാണ് സിനിമയിലോട്ടുള്ള ഒരു എൻട്രി കിട്ടിയത്. പിന്നെ നമ്മൾ ഇവിടത്തെ ജീവിത പ്രാരാബ്ദങ്ങൾ കാരണം ഓടുമ്പോ സിനിമ എന്ന് പറഞ്ഞ ലീവിന് പോകുമ്പോ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. എല്ലാം കിട്ടിയതെല്ലാം ക്യാരക്ടർ റോളുകൾ തന്നെയാണ്. പിന്നെ ഇലവങ്കോട് ദേശത്തിലാണ് ഏറ്റവും കൂടുതൽ. ശ്രീ മമ്മൂട്ടിയോടൊപ്പം 20 സീനിൽ എനിക്ക് ചെയ്യാൻ പറ്റി. പുള്ളിയായിട്ട് ഡയറക്ടർ ഉള്ള സീനുകൾ ഇലവങ്കോട് ദേശം, അതും കെ ജി ജോർജിന്റെ
0: തന്നെ.
1: പിന്നെ മേലെ വാര്യത്തെ മാലാക്കുട്ടികൾ, അവൻ ചാണ്ടിയുടെ മകൻ, പിന്നെ അങ്ങനെ കുറെ പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 72 മോഡൽ, രാജസേനന്റേത്, അങ്ങനെ അങ്ങനെ കുറച്ച് പടങ്ങൾ ചെയ്തു. പിന്നെ ഇതൊക്കെ ഒരു നിമിത്തം. പിന്നെ ഇനി ഇവിടത്തേക്ക് വരുന്ന കാര്യം പറഞ്ഞ് പിന്നെ അതുപോലെ തന്നെ ഈ സാംസ്കാരിക രംഗത്ത് ഞാൻ ഒട്ടും പിന്നിലല്ലായിരുന്നു. ഞാൻ ഒരു സോഷ്യൽ ഫോറം എന്ന് പറഞ്ഞൊരു അമേച്ചൂർ സംഘടനയുണ്ടായിരുന്നു, അതിന്റെ പ്രസിഡന്റായിരുന്നു. അത് കഴിഞ്ഞ് അബുദാബി മലയാളി സമാജം ജനറൽ സെക്രട്ടറിയായി, പ്രസിഡന്റായി. ഈ സമയത്തും നാടകവും എന്റെ പിന്നില് പിന്നോട്ട് പോയിട്ടില്ല.
0: ഓ ശരി. അപ്പൊ മെൽബണിൽ എത്തിയിട്ടുള്ള എക്സ്പീരിയൻസ്
1: എങ്ങനെയാണ്? പ്രണവം എന്ന് പറയുന്നത് ഞാൻ ഒരു അപ്രതീക്ഷിതമായി ഇത് കിട്ടിയതാണ്. അപ്പൊ ഈ കഴിഞ്ഞ വർഷം ഡിസംബറില്, അതിന്റെ ജനുവരിയിലും ഡിസംബറിലും ഈ നാടകം വീണ്ടും അവിടെ അവതരിപ്പിച്ചു. അതായത് ഈ നാടകം 7 എമിറേറ്റ്സില് 18 സ്ഥലത്ത് അവതരിപ്പിച്ചു. ഒരു സ്ഥലത്ത് തന്നെ 3 പ്രാവശ്യം അവതരിപ്പിച്ച വേദിയും ഉണ്ട്. അപ്പൊ ഈ നാടകത്തിന്റെ ഇമ്പാക്ട് എന്താണെന്നുള്ളത് നമുക്ക് എന്നെ മനസ്സിലാക്കാൻ
0: കഴിയും.
1: അപ്പൊ എന്തുകൊണ്ട് പ്രവാസി വീണ്ടും വീണ്ടും ഇങ്ങനെ കളിക്കുന്നു എന്നുള്ള ചോദ്യത്തിന്, പ്രവാസികൾ എവിടെയുണ്ടോ ആ ഈ നാടകം തീർച്ചയായിട്ടും അവർ നെഞ്ചിലേറ്റും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അങ്ങനെയാണ് ഈ ഡിസംബറിൽ ഞാൻ നാടകം അവതരിപ്പിച്ചിട്ട് നാട്ടിൽ ചെന്നു. പിന്നെ എന്റെ കസിൻ രണ്ടുപേരും ഇവിടെ ഇവിടെയുണ്ട്, ടൗൺസ്വില്ലിൽ. അപ്പൊ അവിടെ പോയിട്ട് ഞാൻ നമ്മുടെ അവിടെ നാടക പ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനവും ആർട്ട് പരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടുള്ള ഒരു സർവകലാവല്ലഭനുണ്ട്, സുഭാഷ് കോട്ടയത്തുള്ള. അപ്പൊ പുള്ളി ഞാൻ പ്രസിഡന്റായിട്ടിരുന്ന സംഘടനയിൽ സജീവ പ്രവർത്തകനായിരുന്നു. അപ്പൊ ഓസ്ട്രേലിയയിലുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്നപ്പോ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞ് ഇവിടെ മെൽബണിൽ വന്നു പോകും. അങ്ങനെ 2 ദിവസം ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെ തിരിച്ചുപോയത്. ആ 2 ദിവസത്തിനിടയ്ക്കാണ് സുഭാഷ് ശ്രീമതി രശ്മിയുമായിട്ട് സംസാരിക്കുകയും നമുക്ക് അവര് കൊണ്ടുപോയിരിക്കുന്ന ട്രാക്കിൽ നിന്ന് നമുക്കൊരു നാടകമായാലോ എന്ന് സംസാരിച്ചപ്പോ രശ്മി വേറൊന്നും ചിന്തിച്ചില്ല, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ 6 മാസത്തിനുള്ളിൽ ഇവിടെ വന്ന സമയത്ത് നടന്ന ചർച്ചയാണ് ഇപ്പോൾ ഈ നാടകം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.
0: അങ്ങനെ ടീം പ്രണവും രശ്മി ജയകുമാറും ഒക്കെ കൂടെ.
1: പിന്നെ അവരുടെ അവര് ഞാൻ പറഞ്ഞില്ലേ, ഉപാധികൾ ഇല്ലാതെ ഞാനൊരു വാക്ക് പറഞ്ഞ് നാടകം നടത്താം, അവർ ആ ഓൺ ദ സ്പോട്ടിൽ സമ്മതിക്കുകയും പിന്നെ അതിനുള്ള പ്രവർത്തനം നടത്തി, പിന്നെ ഞാൻ അവിടെ പോയി, നാട്ടിൽ പോയിട്ട് പിന്നെ തിരിച്ചു വന്നു.
0: അപ്പൊ ഇവിടെ ഓസ്ട്രേലിയയിൽ ആദ്യമായിരിക്കും അല്ലേ ഈ പ്രവാസി നാടകം അരങ്ങേറുന്നത്?
1: പിന്നെ ഓസ്ട്രേലിയയിലല്ല, ഈ മറ്റുള്ള ഇതര കൺട്രി രാജ്യങ്ങളിലൊക്കെ പ്രവാസി ആദ്യമായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ഇവിടുത്തെ സാഹചര്യങ്ങളും ഇവിടുത്തെ സമയവും ഇവിടുത്തെ ജോലി തിരക്കും യു എ പോലെ തന്നെ, ഗൾഫ് രാജ്യങ്ങൾ പോലെ തന്നെ, പക്ഷെ അതിനേക്കാളും വളരെ പ്രശ്നങ്ങളാണ് ഇവിടെ ജോലി
0: കഴിഞ്ഞാൽ.
1: ഒന്നൊന്നര മണിക്കൂർ ട്രാവൽ ചെയ്തൊക്കെ റിഹേഴ്സലിന് ഇവിടെ വരുന്ന ആൾക്കാർ ഈ നാടകത്തിനുണ്ട്. അപ്പൊ അവരുടെയൊക്കെ കാര്യം ആലോചിക്കുമ്പോ ഞാൻ സത്യം പറഞ്ഞ ആ ഇതിനോടുള്ള ഒരു പ്രതിബദ്ധത, ഇതിനോടുള്ള ഒരു അഭിനിവേശമാണ് അതിൽ കാണുന്നത്.
0: തീർച്ചയായിട്ടും
1: നമ്മുടെ അവിടെയും യാത്ര ചെയ്ത് തന്നെ, പക്ഷെ ഒരു സർക്കൊരു ഒരു അരമണിക്കൂറിനകത്ത് എത്തത്തക്ക രീതിയിലാണ് എല്ലാ. നല്ല ക്രൗഡാണല്ലോ ഈ ഓസ്ട്രേലിയ എന്ന് പറയുന്നത്, പരന്ന് കിടക്കുകയാണ് ആൾക്കാർ. അപ്പൊ അതിന്റേതായ ചെറിയ പ്രോബ്ലംസ് ഉണ്ട്, എങ്കിലും ഇപ്പൊ നാടകം ഏകദേശം ഒരു മാസമായി റിഹേഴ്സൽ തുടങ്ങി, എന്റെ ശബ്ദമൊക്കെ പോയി, ഇവിടെ വന്ന തണുപ്പും ഈ ഇവരുടെ ക്ലാസ്സും ഇതെല്ലാം കൂടെ
0: ആയപ്പോഴും
1: ഇപ്പൊ എല്ലാം ഏകദേശം ട്രാക്കില്ല, എല്ലാരും നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ അരങ്ങിലെ കാഴ്ചയായതുകൊണ്ട് നമ്മൾ ലൈവ് കാഴ്ചയാണ്, നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതുവരെയുള്ള അനുഭവം കൊണ്ട് ഈ നാടകം ഇവിടെ ഒരു അനുഭവമായിരിക്കും, എന്നും ഓർമ്മിക്കത്തക്ക ഒരു അനുഭവമായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്കതിലുള്ള പോസിറ്റീവ് എനർജി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അന്ന് ഇവിടെ വന്ന് സംസാരിച്ചപ്പോ ശ്രീമതി രശ്മി ഇതിന്റെ പ്രണവത്തിന്റെ ഡയറക്ടറാണല്ലോ, അപ്പൊ സുഭാഷ് പറഞ്ഞു നമുക്ക് അവരെ വിളിക്കാം, അവര് വരും. അങ്ങനെ വന്ന് കണ്ട് ഞാൻ പറഞ്ഞു ഇതാണ് നാടകത്തെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും ഉണ്ടാവില്ല, നാടകം ഇത് പല സ്ഥലത്തും വളരെ കയ്യടിയോടുകൂടി അവസാനിപ്പിച്ചിട്ടേ ഉള്ളൂ ഈ നാടകം. അപ്പോ നാടകത്തെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ട്, അതിന്റെ ഗ്യാരണ്ടി. അപ്പൊ അവര് അപ്പോൾ തന്നെ സമ്മതിക്കുകയായിരുന്നു.
0: ശരി,
1: അവരുടെ ആ എന്നിലുള്ള ഒരു വിശ്വാസം, ആ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. എന്ന് വെച്ചാൽ അത് ഞാൻ തെളിയിച്ചു കൊടുക്കേണ്ട ഈ നാടകത്തിന്റെ വിജയത്തിലൂടെയാണ്.
0: അങ്ങയുടെ സംസാരത്തിൽ തന്നെ ആ പാഷൻ വളരെ പ്രകടമാണ്.
1: അതെ അതെ.
0: അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഇവിടെ വന്നിട്ട് കിട്ടിയ സഹപ്രവർത്തകരെ പറ്റി എന്താണ് തോന്നുന്നത്?
1: അല്ല, ഇവിടെ യഥാർത്ഥത്തിൽ ഈ സഹപ്രവർത്തകരായിട്ട് കിട്ടാൻ ആളുകളില്ലല്ലോ. ഇവരെ ക്യാമ്പിൽ വരുമ്പോഴാണ് എന്റെ എനർജിയും കൂടുന്നത്, സജീവതയാവുന്നത്.
0: ശരി,
1: അല്ലാതെ അവിടത്തെ പോലെ അസോസിയേഷന്റെ ഒരുപാട് 14 ജില്ലയിലുള്ള ആൾക്കാർ വന്നും പോകുന്നതും ഒരു സജീവത ഇവിടെ ഇല്ല. കാരണം ഇവിടെ പോപ്പുലേഷനും കുറവാണല്ലോ, പക്ഷെ മലയാളികളുടെ സജീവ പ്രവർത്തനവും സജീവ സാന്നിധ്യവും ഇവിടെ ഉണ്ട്. അത് ഞാൻ ഒന്ന് രണ്ട് ഫംഗ്ഷനിലൊക്കെ പോയി പങ്കെടുത്തപ്പോ എനിക്ക് മനസ്സിലായി, നമ്മൾ തമ്മിൽ തന്നെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തില്ല.
0: അരങ്ങേറ്റം, അതെ അതെ. അല്ല, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അല്ല, ഞാൻ സഹപ്രവർത്തകർന്ന് ഉദ്ദേശിക്കുമ്പോ ഇപ്പോ ഇതിനകത്ത് അഭിനയിക്കാനായിട്ടും ഒക്കെ ഇതിനകത്ത് വന്നു,
1: എല്ലാവരുടെയും സഹകരണം ഇല്ലാതെ, ഇതൊരു കൂട്ടായ പ്രവർത്തനമല്ലേ, ആരുടെയും സഹകരണം ഇല്ലാതെ പറ്റില്ലല്ലോ. നമ്മൾ പരമാവധി അവരെ ആ ക്ലാസ് കൊടുത്ത് അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച്, ചിലർ പെട്ടെന്ന് അങ്ങ് ഇതാവും, ട്രാക്കിൽ വരും, ചിലർ ഒത്തി താമസിച്ച് എന്നാലും അവർ വരും.
0: എന്തിരിക്കാ നാടകം സ്റ്റേജിൽ എത്തുമ്പോ അതിന്റേതായിട്ടുള്ള ഒരു ബ്യൂട്ടി.
1: പിന്നെ 2 മണിക്കൂറത്തെ കാര്യത്തിനാണ് നമ്മൾ എത്രയോ ദിവസങ്ങൾ രാപകലില്ലാതെ അധ്വാനിക്കുന്നത്.
0: ഓക്കെ,
1: ഇതൊക്കെ നാട്ടിൽ നിന്ന് വന്ന് വരുത്തിയതാണ്. ഈ സെറ്റുകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ,
0: സെറ്റ് പ്രൊഡക്ഷൻ, ഇതിന്റെ സംഗീതം,
1: എല്ലാം പ്രൊഫഷണലാണ്. സംഗീതവും നിരവധി അവാർഡ് കിട്ടിയ നാടകമാണ്, സംസ്ഥാന തലത്തിൽ. അത് ഇപ്പൊ ചോദിച്ചതാണ് ഞാൻ മറന്നുപോയതാ, ഏകദേശം 300-ൽ പരം സ്റ്റേജ് നാട്ടിൽ കളിച്ച നാടകമാണിത്, വർഷങ്ങൾക്ക് മുമ്പ്. അന്നത്തെ അതിന്റെ സംവിധായകൻ ശ്രീ വക്കൻ ഷക്കീർ ആയിരുന്നു എന്റെ ഗുരു. അന്ന് അവിടെ അബുദാബിയിൽ വന്നപ്പോഴും അദ്ദേഹം തന്നെയാണ്. പിന്നെ രണ്ടാമത് ഞാനാണ് പോയി ചെയ്തത്, ഇപ്പൊ ഇവിടെയും സംവിധാനം ചെയ്യുന്ന ഞാൻ തന്നെയാണ്.
0: ശരി,
1: അപ്പൊ 300-ൽ പരം സ്റ്റേജ് കളിക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രവാസിയുടെ നൊമ്പരങ്ങളും അവരുടെ ആന്തരികമായി അവര് ഇന്റേണൽ കോൺട്രവേഴ്സ് ആണ്, വീട്ടിനകത്ത് നടക്കുന്ന സംഭവം, അത് നമ്മുടെ ജീവിതത്തിലും, ഇതൊരു സങ്കല്പകതയൊന്നുമല്ല, ഇത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതും നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ളതും ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒരുപക്ഷെ അന്യമായിരിക്കാം. 50 അര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗൾഫില് അന്നത്തെ കാലഘട്ടത്ത് വേണ്ടത്ര വിദ്യാഭ്യാസം ഇല്ലാതെ ചെന്നെത്തുകയും കിട്ടുന്ന ജോലി ചെയ്യുകയും കൂലിപ്പണിയാണെങ്കിൽ അത് ചെയ്തുണ്ടാക്കുന്ന കാശിന്റെ വാല്യൂ എന്താണെന്നുള്ളത് അത് അനുഭവിക്കുന്ന ചില കുടുംബങ്ങൾക്ക് അറിയാൻ വയ്യാതെ വരുന്നതും അതിനോടനുബന്ധിച്ച് എല്ലാം അവസാനിപ്പിച്ച് എല്ലാ രോഗത്തിനും അടിമപ്പെട്ട് നാട്ടിലെത്തുമ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ഒരു യാതനകളുണ്ട് അവിടെ നിന്നാണ്. അത് യാഥാർത്ഥ്യമാണ് ഒരുപാട് നമ്മുടെ അന്ന്, പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അതില്ല.
0: അന്നത്തെ,
1: അതായത് ഇത് ഈ കഥ നടക്കുന്നത് തന്നെ 25 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സാംക്രമികമായി നമ്മുടെ നാട്ടില് നടന്ന എക്സ് പ്രവാസികളുടെ കഥനകഥയോ അല്ലെങ്കിൽ ദുരന്തകഥയോ അതിനോടനുബന്ധിച്ച് രസകരമായ രീതിയിലുള്ള കാര്യങ്ങളും, സ്നേഹത്തിന്റെ കഥയുണ്ട് ഇതിനകത്ത്, വാത്സല്യത്തിന്റെ കഥയുണ്ട്, മക്കളെ സ്നേഹിക്കുന്നതിന്റെ ഒരു ആന്തരികമായ ഒരു അർത്ഥമുണ്ട് ഇതിനകത്ത്.
0: ഒരുപക്ഷെ ഒരു തലമുറയ്ക്ക് ഇതൊരു ഓർമ്മയും മറ്റൊരു തലമുറയ്ക്ക് ഇതൊരു പാഠവുമായിരിക്കും.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പക്ഷെ ഇപ്പോഴത്തെ തലമുറ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു സങ്കല്പകഥയാണെന്ന് അവർക്ക് വിചാരിക്കാൻ കഴിയും. നമ്മളൊക്കെ അതിലൂടെ കടന്നുപോയവരാണ്. അത് വെച്ചാൽ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഇത് ഈ കഥയൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രവാസികൾ ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തുണ്ടോ അവിടെ ഈ നാടകത്തിന് എന്നും പ്രസക്തിയുണ്ട്.
0: പ്രസക്തിയുണ്ട് തീർച്ചയായിട്ടും. അത് ഇല്ല, അതൊക്കെ ആ വാക്കുകളിൽ തന്നെ ആ പാഷനും പിന്നെ ഈ പറഞ്ഞ മാതിരി ആ നാടകത്തോടുള്ള അല്ലെങ്കിൽ ആ കഥയോടും അതിന്റെ അവതരണത്തോടുള്ള വിശ്വാസം വളരെ പ്രകടമാണ്. പറഞ്ഞ ഒരു 300-ൽ പോലും വേദികളിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഇത്രയും അവാർഡുകൾ കിട്ടിക്കഴിഞ്ഞ ഒരു കഥയാണ് അതിന്റെ അവതരണമാണ് എല്ലാത്തിനും അതിന്റെ ഒരു ഇത്. നമ്മുടെ ഇത് അരങ്ങേറാൻ പോകുന്നത് 6-ാം തീയതിയാണ്.
1: അതുകൊണ്ട്
0: 6-ാം തീയതിയാണ് ഇത്. ഇതിന്റെ വെന്യൂവിനെ പറ്റിയും അതിന്റെ തയ്യാറെടുപ്പിനെ പറ്റിയും കൂടെ ഒന്ന് പറയാമോ സർ?
1: ഇവിടെ ക്ലോക്ക് ടവർ അല്ലേ,
0: മൂണിപോൺസിലെ ക്ലോക്ക് ടവർ
1: വെച്ചാണ് ആറ് മണിക്കാണ് നാടകം.
0: 6 മണിക്കാണ് നാടകം.
1: നമ്മളെല്ലാം ഏകദേശം റെഡിയാണ്. ഇനിയും ഉണ്ട് 10 ദിവസത്തോളം 9 ദിവസത്തോളം ഉണ്ട് ഇനി.
0: ഓക്കെ.
1: പക്ഷെ വീണ്ടും നന്നാക്കുന്നതിന് വേണ്ടി വീണ്ടും വീണ്ടും പ്രാക്ടീസ്. ഇനി മ്യൂസിക്, ലൈറ്റ് ഇതൊക്കെ വരുമ്പോ നമ്മുടെ ഒരു ദൈവാധീനം ഇതുവരെ ചെയ്തിട്ടുള്ളതൊക്കെ വെച്ച് നോക്കുമ്പോൾ നാടകം ഗംഭീരമാവാനാണ് സാധ്യത. പിന്നെ ഇത് ലൈവ് ഷോ അല്ലേ, കാലൊന്നിടറിയാലോ നാക്കൊന്നുടക്കിയാലോ ഇതൊക്കെ അരങ്ങിലെ കലയാണല്ലോ. ഇത് ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്ന സാധനമല്ലല്ലോ.
0: അല്ലല്ല, അതാണ്, അതൊക്കെയാണ് അതിന്റെ മനോഹരം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു സിനിമ എന്ന് സംബന്ധിച്ച് നോക്കുമ്പോഴാണെങ്കിൽ ഇത് പ്രീ റെക്കോർഡ് അല്ല ഇതിന്റെ ട്രാക്ക്. സാർ പറയുന്നത് മനസ്സിലാക്കി, ഇതൊരു പ്രീ റെക്കോർഡ് നാടകത്തിന്റെ അവതരണം.
1: സംശയം ഉണ്ടാവും.
0: അതെ അതെ, തീർച്ചയായിട്ടും അത് മനസ്സിലാക്കണം. അപ്പൊ അതിന്റെ അതിന്റേതായിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഒന്നു ചേർന്ന് വന്ന് അതിന്റെ സാങ്കേതിക മികവ് മാത്രമല്ല അവിടെ തട്ടിൽ കയറുന്ന കലാകാരുടെ കയ്യിൽ നിന്നും വരേണ്ട ഒരുപാട് അവരുടെ സ്കില്ല് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് പ്രകടമാണ് സാർ പറയുന്നത്.
1: അതെ തീർച്ചയായിട്ടും. എല്ലാവരും പറയാൻ ഒരുപാട് ഡയലോഗുകളുണ്ട് ഇതിൽ. ഈ നാടകം മൊത്തം ഡയലോഗിന്റെ കളിയാണ്.
0: ഓക്കെ.
1: സംഭാഷണങ്ങളിലൂടെ കാണികളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഈ കഥയിലേക്ക്. അപ്പൊ എന്ന് വെച്ചാൽ മറ്റേ തിയേറ്റർ മോഡൽ നാടകമല്ല, ഡയറക്റ്റ് ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് അവർക്ക് ചിന്തിക്കുകയൊന്നും വേണ്ട, ഇവിടെ നടക്കുന്നത് എന്താണെന്നും ഈ വീട്ടിനുള്ളിൽ നടക്കുന്ന കഥകൾ എന്താണെന്നും അവിടെ നടന്ന സംഭവ വികാസങ്ങൾ എന്താണെന്നും എന്തൊക്കെയാണ് മറ്റുള്ളവർ മനസ്സിലാക്കേണ്ടതെന്നും ഡയറക്റ്റ് പറഞ്ഞു കൊടുക്കുകയാണ്. വീട്ടിൽ പോയി ഉറങ്ങാൻ സമയത്ത് അതെന്താണെന്ന് ചിന്തിച്ചു കിടക്കേണ്ട കാര്യമൊന്നുമില്ല.
0: അപ്പൊ മെൽബണിൽ തന്നെ വന്ന് ഇവിടെ തന്നെ നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള, അപ്പൊ മെൽബണിൽ ഒരുപാട് പേര് ശ്രോതാക്കളായിട്ട് ഉള്ളത് കൊണ്ട് പറയുകയാണ്, നിങ്ങളുടെയൊക്കെ സുഹൃത്തുക്കളിലൊക്കെ ഉള്ള പലരും ഇതിനകത്ത് മുഖം കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് സാർ. അവരെയൊക്കെ പറ്റി പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്?
1: ഇതിൽ അപ്രധാനമായിട്ട് ആരുമില്ല, എല്ലാരും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ്. എല്ലാവർക്കും അവരുടേതായ കഴിവുകൾ തെളിയിക്കാനായിട്ടുള്ള ഒരു അവസരമാണിത്.
0: ശരി,
1: തീർച്ചയായിട്ടും അവരൊക്കെ അത് എന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നു വരുന്നു എന്നറിഞ്ഞതിലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. നമ്മളൊരാളിനെ പഠിപ്പിച്ച് എടുത്ത് കൊണ്ടുവരുമ്പോ അതിൽ നിന്നുള്ള റിസൾട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകുന്നത്. അപ്പൊ ഏകദേശം എല്ലാവരും അതിനുള്ള പ്രാപ്തരായി. പിന്നെ എല്ലാവർക്കും ഈക്വൽ, എല്ലാവർക്കും പെർഫോം ചെയ്യാതിട്ടുള്ള നല്ല ക്യാരക്ടറാണ്.
0: ശരി,
1: അതില് പ്രവാസിയായിട്ട് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്.
0: ശരി,
1: അതില് സെൻട്രൽ ക്യാരക്ടർ.
0: ഓക്കെ,
1: എല്ലായിടത്തും ഞാൻ തന്നെ ചെയ്തു. അപ്പൊ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു വേറെ ആളുണ്ടെങ്കിൽ ചെയ്യാം, നോ പ്രോബ്ലം. കാരണം ഞാൻ പോയാൽ ഇവർക്ക് ഈ നാടകം വീണ്ടും കളിക്കാമല്ലോ. അപ്പൊ തൽക്കാലം ഞാൻ ഈ ആ വേഷം ഇവിടെ 6-ാം തീയതി ഞാൻ തന്നെ ചെയ്യുന്നു. പിന്നീട് അവരുമായിട്ട് ആലോചിച്ചിട്ട് വേറെ ആളിനെ പാകപ്പെടുത്തി എടുക്കുകയോ
0: വേറെ
1: മറ്റെന്തെങ്കിലും ഒരു ഓപ്ഷൻ കണ്ടെത്തും.
0: ഓക്കെ, അതുപോലെ എനിക്ക് തോന്നുന്നു ശ്രീമതി രശ്മി ജയകുമാർ ഇതിനകത്തൊരു വേഷം ചെയ്യുന്നുണ്ട്.
1: ഉണ്ട്, പിന്നെ അവര് നല്ലൊരു വേഷമാണ് ചെയ്തത്. എന്റെ മകളായിട്ട് അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാരും.
0: ശരി,
1: ഇത് ആരെയും മാറ്റി നിർത്താൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു മാസമായിട്ട് ഇതിനു വേണ്ടിയുള്ള ഒരു തീവ്ര യജ്ഞം നടക്കുകയാണ് ഇവരെയൊക്കെ ഇതിലോട്ട് പ്രാപ്തരാക്കി കൊണ്ടുവരാൻ. ആരും പ്രൊഫഷണൽസ് അല്ലല്ലോ. അതിലേ പറഞ്ഞ ഇതുപോലെ ഉള്ള മിസ്റ്റർ, എന്റെ മോന്റെ വേഷം ചെയ്യുന്ന ഡാനി 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്തു. അപ്പൊ ഞാൻ അതൊക്കെ ചിന്തിക്കുമ്പോ എനിക്ക് ഭയങ്കര ഒരു ഒരു വല്ലാത്തൊരു അത്ഭുതമാണ് തോന്നുന്നത്. ഒരു നാടകത്തിൽ അഭിനയിക്കാൻ റിഹേഴ്സലിന് വേണ്ടിയൊക്കെ ഇത്രയും ദൂരം താണ്ടിയൊക്കെ വരിക എന്ന് പറയുന്നത്, നമ്മളും ഒക്കെ പോകാറുണ്ട്. നമ്മൾ ഒരുപാട് ത്യാഗം ചെയ്ത് അവിടെ നാടകത്തിന്റെ തലേ ദിവസം റിഹേഴ്സൽ ക്യാമ്പ് നേരെ ജോലിക്ക് പോകുന്നവരുമുണ്ട്. അതാണ് എന്റെ ഡെഡിക്കേഷൻ. പ്രൊഫഷണൽ അല്ലാത്തവരായതുകൊണ്ട് പാകപ്പെടുത്തിയെടുക്കാൻ, അവർ ട്രാക്കിൽ കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് എല്ലാരും വന്നു, എല്ലാരും ടാലന്റ് ആൾക്കാരാണ്. അതുകൊണ്ടാണ്
0: അതുപോലെ ജെ കെ ചേട്ടൻ
1: പിന്നെ
0: നമ്മുടെ റേഡിയോയിൽ തന്നെ മറ്റൊരു മെമ്പർ
1: ആയിട്ടുള്ള ഇതുവരെ കിട്ടാത്തൊരു ഏറ്റവും നല്ലൊരു നാടക സങ്കല്പങ്ങളിലെ വില്ലനെ വില്ലന്റെ മൾട്ടി ഫേസ് കാണിക്കുന്ന ഒരു വേഷമാണ് ഇതില് ജോജി ചെയ്യുന്ന വില്ലൻ. അതുപോലെ ഷാനിക്കും ബെസ്റ്റ് വേഷമാണ്. പിന്നെ പലരും എല്ലാരും ചെയ്യുന്നവരെല്ലാം ജെ കെ ഉണ്ട്, പിന്നെ പലരും ഉണ്ടല്ലോ.
0: ബ്രോഡ്കാസ്റ്റർ കൂടിയാണ് അതുകൊണ്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് പരിചയമുള്ളൊരു ശബ്ദം കൂടിയാണ് ആരതിയുടെ ശബ്ദം എന്ന് പറയുന്നത്. രശ്മി ജയകുമാർ ചെയ്യുന്ന പോലെ തന്നെ
1: അറിയില്ലായിരുന്നു.
0: അതെ അതെ അതെ. അപ്പൊ അങ്ങനെ ഒരുപാട് എക്സൈറ്റ്മെന്റ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ അതിനകത്ത് സംവിധായകൻ നടൻ കൂടിയായിട്ടുള്ള പക്കം ജലാൽ സാറിന് തോന്നുന്ന ആത്മവിശ്വാസം ഇവിടെ ഉറപ്പായിട്ടും ഇവിടെ വന്ന അതേ എനർജി തന്നെ ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരിലേക്കും സ്പ്രെഡ് ആവുന്നു എന്നുള്ളതും കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇവിടെ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് വലുതുമായിട്ട് ഞാൻ സംസാരിക്കാനുള്ള അവസരം കിട്ടി. എന്തായാലും ഇനി റേഡിയോയുടെ പ്രസൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാടകത്തിലും ഉണ്ടായിരിക്കും.
1: ഇതിലൂടെ ഒരു പുതിയ നാടക സംസ്കാരം ഇവിടെ മെൽബോണിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊരു തുടക്കമായിക്കോട്ടെ. ഇതുപോലുള്ള ജനങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടത്തക്ക രീതിയിൽ ഇപ്പൊ ഞാൻ ഈ തിയേറ്റർ നാടകങ്ങളും ഈ പ്രൊഫഷണൽ നാടകമായിട്ട് ഞാൻ ഒരിക്കലും കമ്പയർ ചെയ്യില്ല. തിയേറ്റർ നാടകങ്ങള് അത് അവതരിപ്പിക്കേണ്ട സ്ഥലത്ത് അവതരിപ്പിച്ചാൽ അതിലൊക്കെ അതിന്റെയൊക്കെ സംവിധായകരും രചയിതാവും ഒക്കെ വളരെ ബുദ്ധിജീവികളാണ്. അവര് നാടകത്തെ കുറിച്ച് ഒരുപാട് പഠനങ്ങളൊക്കെ നടത്തിയാണ് ചെയ്യുന്നത്. പക്ഷെ അത് അതിന് ചില വേദികളുണ്ട്. ഈ ജനറലായിട്ടുള്ള ആൾക്കാര് നമ്മളെ പോലെയുള്ള സാധാരണക്കാരുടെ മുമ്പിൽ ചിലരത് ആസ്വദിക്കും, ചിലർ ആസ്വദിക്കപ്പെടാത്തവരുണ്ട്. കാരണം അവർക്ക് വേണ്ടത് അത് പ്രത്യേക ഒരു ഓഡിയൻസിന്റെ ഇടയ്ക്ക് അവതരിപ്പിച്ചാൽ അത് നന്നാവും. പക്ഷെ ഇവിടെയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു നാടകമാണ് ഇതുപോലുള്ള നാടകങ്ങൾ.
0: തീർച്ചയായിട്ടും
1: അവർക്ക് ഡയറക്റ്റ് അതിനെ പറ്റി കൂടുതൽ എല്ലാം അവര് വളരെ ഈ ബുദ്ധിയൊന്നും ഉപയോഗിക്കാതെ തന്നെ അവർ സാധാരണ ഒരാള് കാണുന്നത് പോലെ തന്നെ അത് കണ്ട് ആസ്വദിക്കാൻ അവർക്ക്
0: സാധാരണ മനുഷ്യന്റെ
1: വൈകാരികമായ എല്ലാ ഘട്ടങ്ങളും കൂടെ
0: കൊണ്ടുവന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും. അല്ല, ഒന്നും എനിക്ക് വേർന്ന് പറയാനുള്ള മെൽബൺ എന്ന് പറഞ്ഞതിന്റെ ഈ നഗരം എന്ന് പറയുന്നത് ഒരു ആഗോള തലത്തിൽ തന്നെ ഒരു കോസ്മോപൊളിറ്റനായിട്ട് കാണപ്പെടുന്ന ഒരു സ്ഥലമാണ്. കലയുടെ കാര്യത്തിൽ, ആർട്സിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും അത്രയ്ക്കും ഏറിയ താല്പര്യത്തോടു കൂടി ഒരുപാട് കലാകാരൻ നിറഞ്ഞൊരു സ്ഥലമാണ്. മലയാളികൾ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, അല്ലാതെയൊക്കെ ആണെങ്കിലും. അപ്പൊ എത്രയും കൂടുതൽ ഇവിടെ പ്രോഗ്രാംസ് നടക്കുമ്പോഴും മറ്റുള്ള ഈ ഇതര ഭാഷക്കാരായാലും ഇതര ദേശക്കാരായിരുന്നാലും ഒക്കെ വന്ന് കാണാനും അവരൊക്കെ താല്പര്യം കാണിക്കാറുണ്ട്. ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ കാരണം അത്രയും കൗതുകത്തോടുകൂടിയാണ് അവരെ കലയെ കാണുന്നത്. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് അങ്ങ് വന്ന് ഈ ഒരു ഒരു കൺസെപ്റ്റ് അവതരിപ്പിക്കുന്നത്.
1: തീർച്ചയായിട്ടും ടാസ്ക് തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ടാസ്ക് ഇല്ല, എനിക്ക് വണ്ടി വരും, ഞാൻ ഇവിടെ വരും. പക്ഷെ ഈ വരുന്നവര് ഇതിൽ പങ്കെടുക്കുന്നവരെല്ലാം വളരെ വളരെയധികം അവര് ത്യാഗം ചെയ്ത് തന്നെയാണ് വരുന്നത്. അപ്പൊ ആ ഒരു വാല്യൂ ഇവിടെ ഉള്ള ഈ നാടകം കാണാൻ വരുന്നവർ കൊടുക്കണം. എത്രയോ ദിവസങ്ങള് ഇവര് അർപ്പണ ബോധത്തോടെ ഇതിനോടുള്ള ആവേശം കൊണ്ട് ഇതിനെ പ്രാപ്തമായി എടുക്കുന്ന അവരുടെ സ്വകാര്യ ജീവിതത്തിലെ പലതും നഷ്ടപ്പെടുത്തി ഇട്ടാണ് വരുന്നത്.
0: ഒരിക്കലും നഷ്ടമായിട്ട് അവർക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് തന്നെ എന്റെ അനുഭവത്തിന് എനിക്ക് പറയാം, കലയോടുള്ള പ്രണയം കൊണ്ടാണ് നമ്മൾ അതൊക്കെ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നത്. ഇപ്പൊ സാറിന്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ടതില്ലെന്ന് എനിക്കറിയാം. ഇത് അത്രയും സ്നേഹത്തോടെ എംബ്രേസ് ചെയ്യുന്നതാണല്ലോ ഈ ഇത്രയും കാര്യമായിട്ട് ഇതിനെ പറ്റി പെർസ്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉള്ള ആഗ്രഹത്തോടുകൂടി നിൽക്കുന്നവരാണ് സാറിന്റെ കൂടെ നിൽക്കുന്നത് എന്നുള്ളത് എനിക്ക്.
1: ഇതൊരു ഗ്രൂപ്പ് വർക്ക്, ടീം വർക്കാണ്.
0: അതെ അതെ.
1: ടീം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരാള് പോലും ആദ്യം താഴോട്ട് വരുന്നതാണ് ഇതിന്റെ ഒരു സംവിധായകൻ എന്നുള്ള എന്റെ ഒരു ആഗ്രഹം. ഒരു കഥാപാത്രം പോലും അത് കുറഞ്ഞുപോയി, എല്ലാം ഒരേ ലെവലിൽ വരത്തക്ക രീതിയിലുള്ള ചിട്ടയിലാണ് കൊണ്ടുപോകുന്നത്. എല്ലാരെയും അതിന് പ്രാപ്തരാക്കി പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എന്റെ ശബ്ദവും അത് കുറെയൊക്കെ അങ്ങനെയാണ് പോയത്.
0: മനോഹരം, മനോഹരം. പ്രവാസിയുടെ വിശേഷങ്ങൾ എത്ര നേരം പറഞ്ഞിരുന്നു. അപ്പൊ ഇനി പ്രവാസിയുടെ അവതരണം എന്ന് പറയുന്നത് ജൂൺ 6 ഒരിക്കൽ കൂടെ പറയുന്നു, ക്ലോക്ക് ടവർ ഹാളിൽ വെച്ചിട്ട് മൂണി പോൺസിലെ ക്ലോക്ക് ടവർ ഹാളിൽ 6 വൈകുന്നേരം 6 പ്രവാസിയുടെ അവതരണം. പരമാവധി കഴിയുന്നവരെല്ലാവരും ഇത് വന്ന് കാണണമെന്നും ആഗ്രഹം ഞാനും പ്രകടിപ്പിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാല് എനിക്കറിയാം മുൻപ് നടന്നിട്ടുള്ള നാടകങ്ങൾ അത് ഏത് തരത്തിൽ രചിക്കപ്പെട്ട നാടകങ്ങൾ എന്ത് തരത്തിൽ അവതരിപ്പിക്കപ്പെട്ടതാണെന്ന് അറിയാം. ഒരുപാട് ഇപ്പൊ ഭൗതിക തലത്തിലൊക്കെ പലരെയും പല രീതിയിൽ സ്പർശിക്കുന്നതിനുള്ള നാടകങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ അതേസമയം ഒരല്പം ജനകീയമായിട്ടും വളരെ ജനകീയതയോടുകൂടി ഒരു നാടകം അവതരിപ്പിക്കുകയാണെന്ന് ശ്രീ വക്കം ജയരാജൻ ഇവിടെ അവകാശപ്പെടുകയാണ്. പ്രവാസി എന്ന നാടകം അവാർഡ് വിന്നിംഗ് ആയിട്ടുള്ള ഒരുപാട് വേദികളിൽ അവതരിപ്പിക്കപ്പെട്ടൊരു നാടകം, അത് കാണാനുള്ള ഒരു അവസരം നിങ്ങൾ ആരും പാഴാക്കരുത് എന്ന് ഞാനും പറയുകയാണ്. സർ, ഇനി ചോദിച്ചോട്ടെ, ഈ അടുത്ത പ്രൊജക്ടുകളെ പറ്റി എന്താണ് ഇപ്പോ ഈ ഒരു എന്താ പറയുക, ഇത് പലയിടത്തായിട്ട് റിയലൈസ് ചെയ്യപ്പെടുന്നുണ്ട് അങ്ങയുടെ സ്വപ്നങ്ങൾ ഈ നാടകത്തിന്റെ രൂപത്തിലൊക്കെ.
1: അല്ല, ഈ ഇപ്പൊ ഇപ്പൊ തന്നെ ഈ നാടകം ഇവിടെ ചെയ്തുകൊണ്ടിരുന്നപ്പോ എന്റെ ഒരു നാട്ടുകാരുണ്ട്, അത് വാറ്റിക്കലുള്ളവർ, അവിടെ UK. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇവിടെ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഇത് നടത്താനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അത് ഇനി അതിന്റെ ബാക്കിയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പിന്നെ സംസാരിക്കും. അപ്പൊ ഞാനിപ്പോ നാട്ടിൽ പോയിട്ട് സംസാരിക്കും യു കെ. അപ്പൊ ഈ മലയാളികൾ ഉള്ളിടത്തൊക്കെ എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ കൊണ്ടുപോയി നാടകം ചെയ്യണമെന്നുള്ളതാണ്. മറ്റ് പല നാടകങ്ങളും ഉണ്ട്, പക്ഷെ അതിന് സാമൂഹിക പ്രസക്തിയേ ഉള്ളു. പക്ഷെ പ്രവാസിക്ക് പ്രവാസിയുടെ കഥ ഒന്നുകൂടെ, പഴയ പ്രവാസികളുടെ കഥ, ഇപ്പോഴത്തെ തലമുറയുടെ പൂർവികരുടെ കഥ ഒന്നുകൂടെ അറിയണമെങ്കിൽ ഇപ്പോഴത്തെ പുതിയ തലമുറ എങ്ങനെ ഇങ്ങനെ ആയി, അതിന്റെ പിന്നിലുള്ള ത്യാഗം, അവരുടെ പൂർവികർ ചെയ്തത് എന്താണ്, എങ്ങനെയാണ് പണം ഉണ്ടാക്കിയത്, ആ പണം എങ്ങനെ വിനിയോഗിക്കപ്പെട്ടു, അത് ഏത് രീതിയിലെല്ലാം ദുർവിനിയോഗം നടത്തി, ഇതൊക്കെ വരച്ചു കാട്ടുന്ന ഒരു കഥയാണിത്.
0: മനസ്സിലായി.
1: പിന്നെ ഞാനിപ്പോ യു എയിൽ നിന്ന് ഔദ്യോഗിക തലത്തിൽ നിന്ന് വിട്ടു. ഞാനിപ്പോ നാട്ടിലെ സെറ്റിലാണ്. ഞാനൊരു കേരള സംസ്ഥാന നാടകക്കാരുടെ, പ്രൊഫഷണൽ നാടകക്കാരുടെ ഒരു സംഘടന ഉണ്ടായിരുന്നു, അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അവരുടെ ചാരിറ്റിക്ക് പരമായിട്ടുള്ള അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സംഘടനയായിരുന്നു. രണ്ടു വർഷം ഞാൻ അതിലുണ്ടായിരുന്നു പ്രസിഡന്റായിട്ട്. ഇപ്പൊ അതിൽ നിന്ന് മാറി പിന്നെ പ്രൊഫഷണൽ നാടകക്കാർക്ക് വേണ്ട സപ്പോർട്ടും മറ്റുള്ള കാര്യങ്ങളും എന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് നാടകങ്ങൾ പലതും ചെയ്യുന്നുണ്ട്. ഇപ്പൊ വംശം എന്ന് പറയുന്ന ഒരു നാടകം സംസ്ഥാന അവാർഡ് കിട്ടി. ആ നാടകം ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ പോയി കാണണം. അതും ഇതുപോലെ വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. മുഹാദുവമ്പായം എഴുതി, സുരേഷ് സംവിധാനം ചെയ്ത, സുരേഷ് ദിവാകർ. അതാണ് ഇപ്പൊ നാട്ടിലെ ഏറ്റവും നന്നായിട്ട് പോകുന്ന ഒരു
0: നാടകം.
1: അത് സംസ്ഥാന അവാർഡ് കിട്ടി. മികച്ച രചന എന്ന് പറയുന്നത് അത് പുരാണത്തിലെ ഏടുകളിൽ നിന്ന് എടുത്തത് കൊണ്ട് അത് നഷ്ടപ്പെട്ട സംവിധാനവും അവതരണവും മികച്ച നടനും എല്ലാം വാങ്ങിച്ചതാണ്.
0: അപ്പൊ
1: ഞാൻ ഇപ്പൊ സന്ദർഭവശാല അത് പറഞ്ഞു പോയതേയുണ്ട്.
0: തീർച്ചയായിട്ടും.
1: അപ്പൊ ഇനിയും നാടകം, ഈ നമുക്ക് രണ്ടു കാലിൽ നിൽക്കാൻ കഴിയുന്നിടത്തോളം കാലം നാടകം, സിനിമ എന്ന് പറയുന്നത് നമ്മള് അതിന്റെ പിന്നാലെ ഒന്നും ഞാൻ പോകാറില്ല. ഈ അതുപോലെ തന്നെ മുഖം കാണിക്കാൻ വേണ്ടി പോയിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് കിട്ടുകയാണെങ്കിൽ, ക്യാരക്ടർ റോളുകൾ കിട്ടുകയാണെങ്കിൽ മാത്രം ചെയ്യുക. ബാക്കി നമുക്ക് സായുജ്യം കിട്ടണമെങ്കിൽ നമ്മളിലുള്ള കഥാകാരനെയോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് നമ്മൾ വേദിയിലെത്തണമെങ്കിൽ നാടകം പോലെ വേറൊരു മാധ്യമം,
0: മറ്റൊരു മാധ്യമം ഇല്ല. അല്ല, അതുകൂടിയാണ് ഈ മെൽബൺ എന്ന് പറയുന്ന നഗരത്തിന്റെ പ്രത്യേകത പറ്റി പറഞ്ഞപ്പോ കലയോടുള്ള ഇഷ്ടം എന്ന് പറയുമ്പോൾ സിനിമയെക്കാട്ടിലും നാടകങ്ങൾ, നാടകങ്ങൾ ഒരുപാട്
1: അരങ്ങേറുന്നു
0: മെൽബൺ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഭാഷ മാത്രമല്ല, എല്ലാ ഭാഷയിലും അത് അത്രയും ശ്രദ്ധയോടു കൂടിയാണ് അവർ ചെയ്യുന്നത്. കാരണം ഓഡിയൻസ് ആണെങ്കിൽ പോലും അവരുടെ മെച്ചൂരിറ്റി വെച്ച് അവർക്ക് താല്പര്യം നാടകങ്ങളോടാണ്, സിനിമകളോടല്ല. കാരണം ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വന്നിട്ട് ഒരുപാട് എങ്ങനെ വേണോ അത് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതിനകത്ത് പ്രത്യേക ഒരു പ്രത്യേകത ആൾക്കാർ ഒരുപാട് പേര് കാണുന്നില്ല.
1: അത് ഇതിലുള്ള ഒരു വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ തലമുറ ഈ നാടകം എന്തെന്ന് പോലും അവർക്ക് തന്നെയുള്ള, നമ്മുടെയൊക്കെ തലമുറ എന്ന് പറഞ്ഞ ഈ ഒരു ഉത്സവപ്പറമ്പിൽ നാടകം കാണാൻ പോയ ഏറ്റവും ബാക്കിൽ നിന്ന് നിൽക്കുന്ന ആൾക്കാരുടെ ഷോൾഡറിലൂടെ ദൃഷ്ടി സ്റ്റേജിലേക്ക് പോകാനുള്ള സ്പേസേ കിട്ടും. അങ്ങനെ നിന്ന് രണ്ട് രണ്ടര മണിക്കൂർ നാടകം കണ്ടവരാണ്. ഇന്ന് കസേര എടുത്തിട്ട് കൊടുത്താലും ഞാൻ നോക്കിയിട്ട് പുതിയ തലമുറ ഒന്നും അതിലോട്ട് വരുന്നില്ല. കാരണം അവർക്ക് വേറെ ഒരുപാട് മാധ്യമങ്ങളുണ്ട്. അവരുടെ കയ്യിലിരിക്കുമ്പോ ഈ ലോകം മൊത്തം അവർക്ക് അറിയാവുന്ന സാധനം കയ്യിരിക്കുകയാണ്. അപ്പൊ ഈ നാടകം എന്ന തനത് കലയെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മുടെ ഔദ്യോഗിക തലത്തിലും അത്ര വലിയ സിനിമ പോലെയുള്ള പ്രൊമോഷൻ ഒന്നും കൊടുക്കുന്നില്ല. നാടകക്കാർക്കും കൊടുക്കുന്നില്ല, നാടകത്തിനും കൊടുക്കുന്നില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നാടകത്തിൽ 10, 40, 50 കൊല്ലം നാടക പ്രവർത്തനം നടത്തി, നാടക അരങ്ങില് മരണം വരെ നിന്ന് അരങ്ങിലും വീണ് മരിച്ചാലും അദ്ദേഹത്തിന്റെ ഫോട്ടോ, അദ്ദേഹത്തിന്റെ ചരമ അറിയിപ്പ് വരുന്നത് ചരമകോളത്തിലായിരിക്കും. ഒരു സിനിമയിൽ അഭിനയിച്ച് ആ സിനിമ പോപ്പുലറായി ജനങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ ആ പടം വരുന്നത് ഫ്രണ്ട് പേജിലാണ്.
0: അതൊക്കെ
1: പറഞ്ഞാൽ. അപ്പൊ നാടകത്തോ പിന്നെ അവാർഡ് തുകയിൽ പോലും നാടകത്തിന് കൊടുക്കുന്ന വരുന്നത് ഫ്രണ്ട് പേജിലാണ്.
0: അതൊക്കെ
1: പറഞ്ഞാൽ. അപ്പൊ നാടകത്തോ പിന്നെ അവാർഡ് തുകയിൽ പോലും നാടകത്തിന് കൊടുക്കുന്ന

0: പക്ഷേ അതിപ്പോഴത്തെ മന്ത്രിസഭ വന്നിട്ട് അതിന് മാറ്റം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും സ്ട്രഗിൾ ചെയ്താണ് നാട്ടിൽ, അതൊരു ജീവിത ഉപാധിയാണ് നാട്ടിലുള്ള പ്രൊഫഷണൽ നാട്ടിൽ വെച്ചാൽ അവരുടെ ജീവിത ഉപാധിയും കൂടിയാണ്.
1: അല്ല ഇപ്പൊ സാർ, ഇപ്പൊ യു എയിൽ ചെയ്ത പോലെ ഉള്ള മാറ്റങ്ങൾ, അതുമാതിരിയുള്ള മാറ്റങ്ങൾ ഇപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഒരു അന്യ ദേശം കൂടിയാണ്. അവിടെ ചെന്ന് ഇതിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞതുപോലെ തന്നെയുള്ള വലിയ മാറ്റങ്ങൾ,
0: അതെ,
1: അതുപോലെയുള്ള മാറ്റങ്ങൾ ഇനി സാറിന് കൊണ്ടുവരാൻ പറ്റണം എന്നുള്ളത്.
0: ഇവിടെ ഇവിടെ അങ്ങനെയുള്ള സാങ്കേതികമായ പ്രശ്നങ്ങളൊന്നുമില്ല.
1: അല്ല, ഇത് ഞാൻ കേരളത്തെ പറ്റിയാണ് പറഞ്ഞത്. കാരണം അവിടെ നമ്മുടെ നാടകങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയുണ്ടല്ലോ,
0: അപ്പൊ
1: അതിനകത്ത് വരേണ്ട മാറ്റങ്ങൾ സാറും കൂടെ അതിനകത്തൊരു ഇൻവോൾവ്മെന്റ് ഉണ്ടാകട്ടെ.
0: തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ ഒരു എനർജി ഉള്ളിടത്തോളം കാലം,
1: അതെ,
0: ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നിൽക്കാൻ കഴിയുന്നിടത്തോളം കാലം,
1: അതെ,
0: നമ്മൾ ഇതിന്റെ പിന്നാലെ തന്നെ അത് ബ്ലഡിൽ അരിഞ്ഞു പോയതാണ്.
1: അതെ,
0: അപ്പൊ അത് തീർച്ചയായിട്ടും ഉണ്ടാവും. നാടകവുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ട് ചർച്ചകള്, സെമിനാറുകള്, ഇതിലെല്ലാം പങ്കെടുക്കുന്നുണ്ട്. പുതിയ അവതരണ രീതികള്, പുതിയ തലമുറയുടെ ടെക്നിക്കൽ ആയിട്ടുള്ള അറിവുകള്, ഇതൊക്കെ നമ്മൾ ഒരുപാട് പകർന്നു കിട്ടേണ്ടി വരുന്നുണ്ട്. ഇപ്പൊ ടെക്നിക്കൽ നാടകമൊക്കെ ടെക്നിക്കലായിട്ടൊക്കെ ഒരുപാട് മാറി. പണ്ട് ഒരു നാടകം ചെയ്തു കഴിഞ്ഞാൽ, പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് പ്രൊഫഷണൽ നാടകം ചെയ്ത 5 സീൻ ഉണ്ടെങ്കിൽ 5 സീനിലും കർട്ടൻ
1: ഒരു സെറ്റാണ്,
0: കർട്ടൻ ഒരു. ഇപ്പൊ അങ്ങനെയല്ല, നിമിഷം കൊണ്ടാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ സെറ്റുകൾ മാറുന്നത്. വേറൊരു വീട് മാറിയിട്ട് അതിന്റെ അപ്പുറത്തൊരു കൊട്ടാരമോ അല്ലെങ്കിൽ വേറൊരു പ്രതലമോ കാണിക്കുന്ന ഒരു ലൈറ്റ് ഓഫിലൂടെയാണ് കാണിക്കുന്നത്. അപ്പൊ അത്രയും ടെക്നിക്കലായിട്ടൊക്കെ ഒരുപാട് മാറിപ്പോയി നാടകങ്ങൾ. പക്ഷെ അത് പുതിയ തലമുറ അത് ലൈവ് ഷോയെ ഇനി എന്നാണ് എങ്ങനെയാണ് അവർ ഉൾക്കൊള്ളുന്നതെന്നും അത് അവര് ഇതിലോട്ട് വരുന്നതെന്നൊന്നും എനിക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല.
1: അല്ല, എന്നിരിക്കലും സി മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നിടത്ത് ഏതോ ഉണ്ടാവുള്ളു. ഈവൻ സിനിമയിലാണെങ്കിൽ പോലും ഇപ്പം പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു മാറ്റമാണ്, നമുക്കത് വലിയ കാര്യമായിരിക്കില്ല. പക്ഷെ ഫിലിമിൽ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് ഇപ്പോ സിനിമയിൽ അവർ ശ്രമിക്കുന്ന ഒരു
0: മാറ്റമാണ്. പോകുന്ന സമയമുണ്ട്,
1: അതെ, അതുണ്ട്. പക്ഷെ ഇപ്പൊ ഫിലിമിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കണം.
0: തീർച്ചയായിട്ടും
1: അങ്ങനത്തെ ഒരു റിട്ടേൺ, കാരണം അതിലൊക്കെ ഒരുപാട് വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കി. അത് കാരണം ഒരു സിനിമാ പ്രേമിയാണെങ്കിൽ നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്യണമെന്നുള്ള സന്ദേശങ്ങൾ ഒരുപാട് ഇറക്കുകയും പുതിയ തലമുറ ഇപ്പൊ അങ്ങനെയുള്ള പ്രിഫറൻസുകൾ കൊണ്ടുവരാനും തുടങ്ങി. അപ്പൊ ഇതൊക്കെ ഒരുപാട് വലിയ സമുദായങ്ങളുടെ ശ്രമം കൊണ്ട് എത്തിയതാണ് സിനിമാ മേഖലയിലാണെങ്കിൽ പോലും. അതുമാതിരി വിശ്വാസമുണ്ട്. ഇപ്പൊ ഇത്രയും പാഷനോടുകൂടെ നമ്മളെ സംസാരിക്കുന്നതുകൊണ്ടാണ് പറയുന്നത് സാറിന്, അമ്മാതിരിയുള്ള ശ്രമങ്ങൾ
0: ഇവിടെ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇപ്പൊ തന്നെ ഈ വിസയൊക്കെ കിട്ടാൻ ഒരുപാട് ടെക്നിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ. പക്ഷെ നമ്മള് ഗൾഫില് നാടകം ചെയ്യാന്ന് പറഞ്ഞാൽ 4 മണിക്കൂർ കൊണ്ട് അവിടെ
1: എങ്ങെത്താം.
0: വിസ ഇന്ന് കൊടുത്താൽ നാളെ വിസ
1: കിട്ടും.
0: അപ്പൊ അതിലൊന്നും ഒരു വിഷയമല്ല. പക്ഷെ ഇവിടുത്തെ ഒരുപാട് കടമ്പകളുണ്ട്. ഇവിടെ നാടകം ചെയ്യണമെങ്കിൽ A to Z വരെ കടമ്പകൾ തന്നെയാണ്, ഒരു ടാസ്ക് തന്നെയാണ്. ഇവിടെ ഉള്ളവര് വരുന്നതും റിഹേഴ്സലിന് വരുന്നതും പോകുന്നതും പിന്നെ അവിടെ ഇവിടെ നിന്ന് ജോലിക്ക് പോകുന്നതും. ഇപ്പൊ ഷാനി പക്ഷെ പലപ്പോഴും ഇത് അഭിനയിക്കുന്ന ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നേരെ ഇനി
1: വരികയാണ്
0: ഹോസ്പിറ്റലിന്.
1: അപ്പൊ
0: അങ്ങനെയൊക്കെ ഒരുപാട് ത്യാഗം ചെയ്താണ്.
1: തീർച്ചയായിട്ടും അതിന്റെ എല്ലാത്തിനും നല്ല ഫലം ഉണ്ടാവട്ടെ പ്രേക്ഷകർക്കും മുന്നിൽ വളരെ.
0: പിന്നെ ഇതിന്റെ ഓർഗനൈസേഴ്സ് രണ്ടുപേരും രശ്മിയും സുഭാഷും ഇതിൽ സുപ്രധാനമായ രണ്ട് വേഷങ്ങളാണ് ചെയ്യുന്നത്.
1: ശരി,
0: അവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്ത രീതിയിലാണ് ആ വേഷം ചെയ്തത്. അത് അവർക്ക് ഈ നാടകം കഴിയുമ്പോ അതിന്റെ റിസൾട്ട് അവർക്ക് കിട്ടും.
1: തീർച്ചയായിട്ടും സംവിധായകന്റെ ഒരു ഗുരുവിന്റെ അനുഗ്രഹം കൂടിയാണ് ഇപ്പൊ അവിടെ
0: കേൾക്കുന്നത്.
1: സന്തോഷം. അപ്പം June 6 മോണി പോൺസിൽ ക്ലോക്ക് ടവർ ഹാളിൽ വെച്ച് അരങ്ങേറാനിരിക്കുന്ന പ്രവാസി എന്ന നാടകം, അതിന്റെ ഒരു ഒരു വിജയകരമായ അവതരണത്തിലേക്ക് ഭാവങ്ങൾ നേരുകയാണ്.
0: തീർച്ചയായിട്ടും താങ്ക് യു. എല്ലാവരും വരണം, ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തരുത്. എല്ലാരും നാടകം കാണാൻ വരിക. നാടകം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായിരുന്നാലും അറിയിക്കുക.
1: അത്
0: ഏത് എവിടെ വേണമെങ്കിലും പറയുക. നമ്മൾ ഒന്ന് ഒളിച്ചു വെക്കേണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയുക.
1: അതെ,
0: തീർച്ചയായിട്ടും.
1: അതെ, അങ്ങനെ ആ ഫീഡ്ബാക്ക് തരാനായിട്ട് 92.3 മലയാളം എഫ്എന്റെ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സാറിനെ പോലുള്ളവരുടെ പ്രൊഫൈലുകൾ ഉണ്ട് ഇന്ന്. പിന്നെ ഡിജിറ്റൽ ലോകത്തിന്റെ ഒരുപാട് അഡ്വാൻറ്റേജസ് അതാണ്. ഒരുപാട് എളുപ്പത്തിൽ എല്ലാ ആശയവിനിമയം നടക്കുന്ന ഒരു കാലമാണ്.
0: ഇവിടെ ഇപ്പൊ ഒരു പ്രോഗ്രാം ചെയ്തിട്ട് അത് മോശമാണെന്നുള്ള പ്രോഗ്രാം മറച്ചു വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല.
1: ചെയ്യാൻ പറ്റില്ല.
0: അവിടെ ലൈവായിട്ട്
1: അഭിപ്രായം
0: പോലെ ഹൈഡ് ചെയ്യാൻ പറ്റില്ല.
1: അതെ, അതെ.
0: അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ എത്രത്തോളം ഇതിനെ നന്നാക്കാൻ പറ്റുമോ അതിന്റെ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ചാണ് ഈ നാടകം നടന്നുകൊണ്ടിരിക്കുന്നത്.
1: മനോഹരം മനോഹരം അല്ല, അത്രയും അത്രയും അതിനകത്തൊരു ഒരു ആപണബോധം എന്ന് പറയുന്നത് പ്രകടമാണ്. അപ്പോ ഒരിക്കൽ കൂടി സർ, 92.3 മലയാളം FM-ന് വേണ്ടി ഇത്രയും സമയം മാറ്റിവെച്ച് ഞങ്ങളോടൊപ്പം ഉണ്ടായതിന് ഒരുപാട് നന്ദിയുണ്ട്.
0: താങ്ക് യു.
1: അതുപോലെ ഇനി തുടർന്നുള്ള പ്രയത്നങ്ങൾക്കും എല്ലാം വിജയകരമായി വരട്ടെ എന്നുള്ളൊരു ഭാവമാണ്.
0: കാണുന്നവർക്കും കേൾക്കുന്നവർക്കും എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.

സോ ദിസ് ഇസ് ഉണ്ണി സൈനിങ് ഓഫ്. 92.3 മലയാളം എഫ് എമ്മിന്റെ ശ്രോതാക്കളെ, നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ 92.3 മലയാളം എഫ് എം മെൽബൺ @gmail.com അല്ലെങ്കിൽ 92.3 മലയാളം എഫ് എം എന്ന ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഹാൻഡിൽസിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഇന്നത്തെ ഈ സ്പെഷ്യൽ ബ്രോഡ്കാസ്റ്റിന്റെ ഭാഗമായതിന് സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ്. താങ്ക് യു.

0: ചെയ്യുന്നുണ്ടോ സേതു?
1: ഉണ്ട്, ഒരു ടീച്ചർക്ക്.
0: കൊള്ളാലോ സേതു, പേരില്ലേ ടീച്ചർക്ക്?
1: ഉണ്ട്, കെമിസ്ട്രി ടീച്ചർ.
0: അപ്പോ 92.9 FM നിശാഗന്ധിയിൽ സേതുവിന്റെ സ്വന്തം കെമിസ്ട്രി ടീച്ചർക്ക് വേണ്ടി ഈ ഗാനം ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

0: അടിച്ചത്? എന്റെ പെങ്ങളെ പറയണ ഇനി അടിക്കും ഞാൻ അവനെ.
1: ആണോടാ
2: ഇല്ലണ്ണ സത്യം ഇട്ട്, എനിക്ക് അവളറിയത്തൊന്നുമില്ല, അണ്ണനാണ് സത്യം.
0: നീയെ കീബോർഡ് കൊണ്ട് നിർത്തിക്കും.